enti obi so musa me ma wo nko a wo aboa wo enti si abotre na abotre akiri wo nkunim o ma sohwe o dia meken ma sohwe so baby abokunu ho a